0: അക്മാവിത്തിൽ ഫാറ്റി ലിവർ വയവേന് ഇപ്പ സിവനഗല ലിവർ ബൂസ്റ്റിംഗ് കാപ്സൂൾ അറകാൻ അപ്പേ വെതകമ അപ്പേ ഉറുമയ ഹത്തലിസ് വസറക്ക് അഭിമാനയ സിവനഗല ആയുർവേദ ബിന്ദുവായി ഹത്തലിസത്തായി തിസ്സക്കായി തിസ്തുനായി പൻസിയ ഹത്തലിഹ
1: වේලාව ඔබ වෙත ගෙන එන්නේ
2: ශක්තිමත් සමාගමක බුද්ධිමත් ආයෝජනය. දින 50ක කෙටි කාලීන ස්ථාවර තැන්පතුවක් කල්පිරීමේදී 11.12ක අසමසම පොලියක්. LB ස්ථාවර තැන්පතු. Fitch rating A-LKA Outlook stable. ලියාපදිංචි මුල් සමාගමකි.
3: Good morning. වේලාව 10:00යි.

ഗുഡ് മോർണിംഗ്, സൂപ്പർ ഉദയസനാക്വേവ. അത് അഗോസ്തു മാസി ദഹവേണിത സുന്ദർ സതുത ദിവസ്. അപ്പൊ ഈ സുപുർദു വിധിയട്ട സതുത ദിവസ് വെഡ പടങ്കാത്തട്ട് ഇസ്കോളേക്ക് ഹില്ല മേ ദിവസ നിവാട് പാട് ഗെതറിയുന്ന അപ്പൊ യാളുവണം പുതുമ സത്തുട്ടെങ്കി ഇന്നവേത്തി മുഖതേ കൊല്ലാണ്ട് മാസക വിത്ര ദീർഘ നിവാടുക കമ്പവിലാത്തിയാണ് ഹന്ത അങ്ങി തന്നെ ഗെവല്ലുള്ള ഇന്ന അമ്മലട്ടെ ഹെമത് പുഞ്ചി ഉദവ്വാക് സമഹാര വീട്ടെ ഏകുല്ലാങ്കിൽ ഹമ്പവേണോ വേണ്ണത് പുലുവ നെത്തം വെനതട്ട വട വെഡടിക്കാക് മേ ദിവസം വെടി കേലോയാട്ട ഹിത്തനോ വേണ്ണത് പുലു. ഈ അതറി അദ്ദേഹ പൊതു സാഹിത്യ പത്ര ഉസാസ്പെല്ല വിഭാഗേലിയൻ അപേ ആദരണീയ നങ്കില മല്ലില അദ്ദേഹം അപ്പൊ ഉസാസ്പെല്ല വിഭാഗേട്ട പിന്നെ ഇന്നെ കത്തേക്ക് ഏകുല്ലാങ്കി അനാഗത്തെ സാർത്ഥക കറകാരൻ ലബിന് ഹൊന്ത വിഭാഗ കാലയ ഗതകരണ് ഹൊതിന്നുത്തരളിയെന്ന ലബിന കാലയ ഗതകരൺ ഏകുല്ലാണ്ട് ലബിന്നകില പ്രാർത്ഥനാകരണ ഗമന്മതമായി അത് തേകി പിറുണു ഫൺ ഇതിരുണു ദേദുനു മാവത്തി വെടകാട്ടയോത്തുട്ടിക്ക് മേ വിധിയട്ട് സന്തുത ദിവസം അപ്പൊ ആരംഭ കറന്ന ഹദാനി മങ്ങോയാട്ട് ഗിയ സിക്കുറാദ വെടസട്ടഹണി ഇവറ വേണ കൊട്ടമ പുറന്തു അക്കുണാ ഏ മുഖക്ത് അപ്പൊ ഹെമ സതിയകമതേ നരകനോ ആ വിടുവൻ മുതൽ രേഖ അക്കുറുവേക്ക വചന കലപല സതി പതാ മുതലിൻ തേകി ദിനണ്ട അവസ്ഥാവ് എത്ത് എഫ് എം ദേദുനു മാവതാറ അപ്പിയോട്ട് ലബാതിരുവ ബഹുകിയ തത്തിയ സിക്കുറാദ വിന കന്മ അപ്പേ ലീഡ് ബോർഡക ഇസ്സറഹിമ ഹിട്ടിയേ ദുംബറിന്ദങ് അപ്പിട്ട് കഥാകൃപ്പ് അപ്പയായേ ഷായാ വചന ഗാന തിസ് ഹയാക് എയാകെ തപ്പരത്തി ഹേതുലെ കിയല സിക്കുറാദ ദിവസം വിനകമ്മ ഇസ്സറഹിമ ഹിട്ടിയ ഹെബൈ സിക്കുറാദ ദിവസം തരംഗകാരിയാൻ ദിന്നെ കപിത്തേക്ക് എക്കത്തൂരാണി ഏതിനകെ തരംഗ പ്രതിഫല ബെല്ലുവാട്ട പാസ്യ തമായി ഗിയ സത്യ ജയഗ്രഹക്ക കൗതുകയില ഹറിയട്ടമ തോറകാൻ അപ്പിട അവസ്ഥാവ ഹമ്പവൂണി പൊൽഗം പൊളിന്ത മധു കഥാകര അപ്പിട ഗിയ സത്യ സിക്കുറാദ ഏണങ്ങി തിങ് വചന ദഹാട്ടായി കിവി ദഹാ നമവിനി വചന വിധിയട്ട് റാവണ എല്ല കിയല കിവ ആ നേ മേമം ബൃഹസ്പതിന്റെ സിക്കുറാദേ പടലവകന് സിക്കുറാദ കഥാകര വെളിമടിന്ന തുഷാണി തമായി മുളിം തുഷാണി അട്ടവിനി വചന വിധിയട്ട് വേന്നിക്ക കിയല കിയത് വേന്നിക്ക കിയല കിയാണി തിങ് വചന ദേക്കുവാണി തുഷാണിക്ക് വചന ഗാന വചന ഹത്തായി ഇട വസ്യതമായി അറ കോച്ചിയ വകൈ വചന കിയാകിനകിയ കൗശാണി ഭണ്ഡാരവലിന്താ കഥാകറി കൗശാണിക്ക് ദഹാ തുങ്ങണി വചന വിധിയട്ട് യാക്കിയാണ് ഡക്കുഡുക്കു കിയല ഏകത് വചന ദേക്കാക്കേ കൗശാണിക്ക് വചന സംഖ്യ വെക്കതുവാത് എതകൊട്ട് വചന ദുലഹായി ഏ അണു ബഹുഗിയ സതിയേ നെത്തെഫെം ദേദുനു മാവതി അകുരെ നകുര തരംഗ വട്ടേ വചന വെടിമ ഗാനക് സതിയ ഏതുലേ തപ്പരത്തി ഹേതുലേ കിയല ജയഗ്രഹണിയ ലബാഗിന് റുപ്യാൽ പന്താഹേ ബഹുഗിയ സതിയ വെണുവേൻ വെണ്ണുനു തേകി മുതൽ ജയഗ്രഹണിയ കറന്നേ ദുംബറൈന്താങ് അപ്പിട കഥാ കറപു അപ്പേ അയേഷ അയേഷ അപ്പിയോട്ട് ഉണ്ണുസും സുഭവത്തും പിരിനമണവാ ഇവകേമ തമായി ഇക്മണിന്നോയാകെ ബാങ്കു ഗിനുമഠ് ഏ മുതൽ ബെറവേവി ഏകടാ മതക്കരണത്തിലൂടെ അടക്കിയനോ ബിന്ദു അയ്യ കൈ കൈ ദേഖായി പണസ്പഹായി തിസ്തുനായി ഹട്ട തുണ അപ്പേണ അമ്പേക്ക് തീയണോ മേ പെത്തട്ട കോളിലേക്ക് ഗന്ന് ഇവകേമ തമായി വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ദാണ് ബിന്ദു ആയി ഹത്സിയെ കൊല്ല ഹൈ അണൂപ ഹൈ അണൂപ ഹൈ അണൂപഹട്ട് ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പെത്തനത് മങ്ങത് കെനക്വത് തോറ കാരണ ഗെയിം കിട്ട് ഏകഹന്ത അന്ന നിത്യഫെം ഫേസ്ബുക്ക് ഫാൻ പേജ് കിട്ട് മുളിന്മ കറണോണിതേ തമായി അപ്പൊ ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ ഫോളോ കറണേക്ക് ഈട് വസ്തു തമായി മമദാലത്തിന് പോസ്റ്റ് കിട്ട കമന്റ് ഒക്കെ ദാല പോസ്റ്റ് ഒക്കെ ഷെയർ കറണ വശമെന്നി മങ്ങത് ഗാനഗ്ദീല തീന് ഗാനദ്ദേക്ക് മുളേ വികാറവിന് പ്രശ്നയാക്ക ഹല തീന് ഏ പ്രശ്ന ഉത്തരേ ദുണ്ണകിയല കിയാർണി ഒയാ വെഡേക്ക് എത്തരുമേ അന്ന നിത്യഫെം ഫേസ്ബുക്ക് ഫാൻ പേജ് കിട്ട് ഏതൊരു മതക്കരണോണി ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവകയാണ് ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവ കീല കിയാണ് മേ ദിവസം പൗദ്ഗലികോ മട്ടണൻ സേഹന് വട്ടിന കീന ദയാക്കുവല്ലാതെ മുഖതിഥി മേ ദിവസം അപ്പേ തീയണ കാര്യബഹുളയത്തയാത്തേക്ക് അപ്പിട്ട് ഹെദനോയ ഉണ്ണ് ഹെമ്പിരിസാവ് ഒളിവക്കും മൊയ തീയണ ഒക്കോമൽ ഇടവൽ വലട്ട് ഹൊന്തമ പ്രത്യക്ഷ സഹന അപ്പിട്ട് അറകനെന്നെ ലിങ്ക് നാച്ചുറൽ വെതിൻ അപ്പികാവട്ടിന് പസ്പങ്കുവണി ഔർദു ഹതലിസ് തുനക പാരിഭോഗിക വിശ്വാസിയ ദിനാകത്ത് ലിങ്ക് നാച്ചുറൽ ആയതിനെ ലിങ്ക് പസ്പങ്കുവ കീല കിയാന്നേ ദെൻ സുവിശേഷി പസ്പങ്കുവ വിധിയട്ട് ഇനഹന്ത ഏകട ഹേതുവ വിധിയട്ട തിന്നി ബിഹെജ്ജാതി പഹക്കട വട തവ തുനക് എകതുകല്ല ബിഹെജ്ജാതി അട്ടക എകതുകക് വിധിയട്ട് ഒയാഗാവട്ട ഇനഹന്ത തമായി ഏകട സുവിശേഷി പസ്പങ്കുവ കീല കിയാന്നേ ദെൻ സാമാന്യം ഓഗൊള്ള പസ്പങ്കുവ എക കരഗാന്ന കടയട ഗിയാട പസ്സേ ദക്കിന്നെ മറ പൊളിതീൻ പാക്കറ്റൊക്കെ കാലി ബാലിറ്റി ഒക്കോമ ദാല എക്കത്തു കറപ്പ് പസ്പാങ്കു പാക്കറ്റൊക്കെ ഹെബൈ ഓക്കെ തീന കട്ടുവലട്ട് തീനറ മുള്ളുവല കാലി അറമേ വട്ട് ഒരു പസ്പാങ്കു പാക്കറ്റൊക്കെ ഹിൽവില ഓക്കെ അത്തുല പെങ്കിനവാ ഇട്ട് പസ് സത്തു യാണവാ വെണ്ണി മുണാദിക്കൽ അപ്പിട്ട് ഹിതാകാരണ പെരി വേണുവാണി
ලිංක් නැචුරල් පස්පංගුව කියලා කියන්නේ හොඳම පැකින් එකකගෙන පස්පංගුව පැකට් එකක්. ඒකත් එක්ක ඔයාගේ පස්පංගුව ටික ඉතාම හොඳින් ආරක්ෂා වෙලා තියෙනවා. කොත්තමල්ලි, පත්පාඩගම්, කටුවැල් බටු, ඉඟුරු, වෙනිවැල්, ගම්මිරිස්, එලබටු, විෂ්ණුක්‍රාන්ති කියන මේ බෙහෙත් වර්ග 8ම එකතුකක් විදිහට තමයි ලිංක් නැචුරල් පස්පංගුව යගාවට එන්නේ. විශේෂම දේ වෙන්නේ විනාඩි 5කින් 10කින් තඹගෙන මේක පානය කරලා ඔයාට ඉක්මනින්ම සුවපත් වෙන්න අවස්ථාව තියෙනවා. දන්නවනේ ඉතින් ලෙඩක් දුකක් හැදුනම නැගිට ගන්නවනම් ලිංක් නැචුරල් පස්පංගුව විතරමයි.

0: Net News. ജനതാവ് വിശ്വാസകരണ സത്യ. Breaking News.
1: മെന്ന ദൻ ലബുണു വിശേഷ പോതാക്. അമർവിദ്യ പോലീസ് വസമേ സൂറത്തിസ്സ മാവതേ അത ദഹവാൽ സിദുവു വെടിതബീമകിൻ പുദ്ഗലേ കുതുവാല ബാതിബെനപാ. പോലീസ് മാധ്യ പ്രകാശ കൊട്ടാശേ പെവസുവേ യകട ബാണ്ഡ അലവിസലക ഹിമികരുവേക്കു ഇലാക്ക കര എമ വെടിതബീമ സിദുവ എതിബവായി. തുവാലബു പുദ്ഗലയാ പ്രതികാര സദഹാ കൊളംബ ജാതിക രോഹലട തുലത് കർതിബെനപാ. മെന്നെമ പ്രവൃത്തി നവതാത്. അമർവിദ്യ പോലീസ് വസമേ സൂറത്തിസ്സ മാവതേ അത ദഹവാൽ സിദുവു വെടിതബീമകിൻ പുദ്ഗലേ കുതുവാല ബാതിബെനപാ. പോലീസ് മാധ്യ കൊട്ടാശേ പെവസുവേ യക്കട ബാണ്ഡ് അലവി സലക ഹിമികരുവേക്കു ഇലക്കര എമ വെടിതബീമ സിദുവ എതിബവായി. തുവാലബു പുദ്ഗലയാ പ്രതികാര സദഹാ കൊളംബ ജാതിക രോഹലട എതുലത് കര തിബെനപാ.
2: FM Anupaha. FM Anuhatara Idasumata. Idasumata. Net FM. Divina Pura. Divina Pura.
3: Yeah. FM 95. 94.8.